0: നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം വൺ ഇന്ത്യ, കിവി ഇന്ത്യൻ ബിസിനസ്സുകളെയും പ്രതിഭകളെയും പരിചയപ്പെടുത്തുന്ന പുതിയ പരിപാടി. തുടർന്ന് ബുക്ക്ലാൻഡ്, മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മികച്ച പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പരമ്പര. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, വിശ്വാസ് ഫുഡ്സ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-7722. വിശ്വസിക്കാം, വിദഗ്ധരെ.
2: നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
0: വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ

0: ആണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
1: ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
2: ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
0: ഇപ്പോൾ വൺ ഇന്ത്യ. ഇതിൽ ന്യൂസിലൻഡിലെ ഇന്ത്യക്കാരുടെ അഭിമാനമായ രഞ്ജന പട്ടേൽ 1970s ഓക്ലൻഡിൽ ആരംഭിച്ച് രാജ്യം മുഴുവൻ ക്ലിനിക്കുകൾ സ്ഥാപിച്ച് ആതുര സേവന രംഗത്ത് വിജയകൊടി പാറിച്ച ഇന്ത്യൻ വനിത, തമാക്കി ഹെൽത്ത് ക്ലിനിക്കുകളുടെ സ്ഥാപക, ഗാന്ധി ദിവാസ് എന്ന ഫാമിലി വയലൻസ് പ്രിവെൻഷൻ ഗ്രൂപ്പിന്റെ കോ ഫൗണ്ടർ, ഡെയിം ന്യൂസിലൻഡ് മുതൽ നിരവധി അവാർഡുകൾ നേടിയ ബിസിനസ് പ്രതിഭ, തന്റെ ജീവിതം മലയാളം FM-നോട് പങ്കുവയ്ക്കുന്നു. ഐ എം ഹാപ്പി ടു വെൽക്കം ടുഡേയ്സ് ഗസ്റ്റ്, ഡെയിം രഞ്ജന പട്ടേൽ, കോ ഫൗണ്ടർ ഓഫ് തമാക്കി ഹെൽത്ത് കെയർ. Welcome to our show, Ranjana Patel.
3: Thank you, Sindhu, for having me on.
0: It is a pleasure. Ranjana, I was thinking back in 1977, maybe everything started on a small clinic at Ottara. And now Tamaki Healthcare is one of the largest private healthcare network in New Zealand. Was there any moment or something you can recollect, a conversation between you and your husband, Dr. Kantilal Patel? Are we actually going to do it?
3: I think we all have many moments when we think, no, you know, this is getting impossible.
0: Yeah.
3: And I think what we faced most was the bureaucracy. The model of care was very different in Ottara. It was Monday to Friday, 9 to 5. Mm-hmm. Well, not 9 to 5, even 9 to 12 and 3 to 5. And patients were expected to make appointments and come. Now, the community there was, in those days, a car was a luxury, a phone was a luxury. Mm-hmm. And if the car went to work, the mum wouldn't come up if it was raining. Mm. And so you would get a lot of missed appointments. Mm. And that wasn't going to pay our mortgage. So we had to look at what the patient needed. Mm-hmm. And the patient needed, if it's a sunny day, we'll walk up and take the children for immunization or have my smear done. So how could we improve access? So we looked at all the barriers to access and worked on them one by one. And the first one was to open longer hours and no appointments.
0: Oh, that's great. You found an opportunity or you found a gap there in the healthcare system, and then you tried to address that gap. That's yeah. what you have done. And where is Tamaki Healthcare now?
3: Well, you know, 47 years later, it's in good hands and it's growing. It's got 51 clinics across New Zealand, you know, 360,000 enrolled patients, 1.4 million consultations. So the footprint's very large in what we do. And our biggest point of difference is that we're on one database. Majority of the clinics, you can go to Pukekohe or you can go to Whangarei and your data will be there. Palmerston North has now just come on. Christchurch has come on.
0: Oh, great.
3: So your notes are there. And the patient owns the notes. So I think, you know, in our telehealth services, COVID really kickstarted. We were working on it before, but COVID really made it move. And so telehealth became a big part of it for people's convenience.
0: nice. And I can also say Tamaki Healthcare was one of the initial group to introduce virtual consultancy. Mm. How far you were confident at that time Kiwis are going to accept that virtual consultancy?
3: I think the need came when COVID kickstarted that we started it, but COVID, when people couldn't leave the home, it just really took off then.